ായി ഹാനീക്കല് മഫഹുസ് അല്ലാഹുവായ് റസൂലായ് ഇജാബദ് മീഹുന്നെ എവരെങ്കിൽ തെരങ്ങ് ഇഹ്സാൻ തെരുവ് തഖ്വാ വരുവ് മീഹുന്ന ബൊടുവെകും വാ ധർമ്മഹുട്ടേ.

ഫഹെ അല്ലാഹുഗ ഹദ്റതുൻ ദിവ്വി നിഅമതായ് ഫദ്ലു അൻ തവരി കമാഗൻ ഗില്ലു മെൻ ഉലിബി എവരെൻ എംബരി ഔവെ അദി എവരെൻ അല്ലാഹുഗ റുസ്സെവും ഹുരി മഗത് തബഅവൂ അല്ലാഹി ബോഡുവെഗെൻ വാ ഫദ്ലു വന്ത കംഗ വെരി രസ്കലാഗേ.

ഹമ കഷവറും അല്ലാഹി ഫഖീരകെ തിമമ്മെന്നി മുസ്സന്ദിന്നെ ബുനി മീഹുംഗെ ബുനു അല്ലാഹു അസ്സവാ വടുഗം ഫിഖം കഷവരെ എവരെ ബുനി ബുനുമായി എവരെ ഹക്കുല നബിയും കത്തുലു കുളക്കം നിഖം ഹുരെ തിമൻ റസ്കലാങ്ങെ ലിവാ ഹുഷീമെ അതി ഖിയാമെ ദ്വഹും എവരെ തിമൻ റസ്കലാങ്ങെ വഹൈ കുറവ്വാ ഹുഷീമെ തിയബാ മീഹും അന്ധ അന്ധ ഹുരി നരകാഗ അസാബ്ഗ രഹ ലിബ്ഗന്നാശേ.

അളമെങ്കി വരി രസ്ഖലാക്കും ഇബ റസ്ഖലാങ്കി റസൂലുങ്കി ദൂഫുളു മതീൻ അളമെന്ന വാദു കുറവാ ഫാവാ കന്ത അളമെന്ന ദിവാൻ ദേവ് അതി ഖിയാമത് ദ്വഹും അളമെന്നി ഖമതിനു കുറവാൻ ദേവ് ഹമ കഷവറും ഇബ റസ്ഖലാങ്കി വാദു ഫുളാ ഖിലാഫ് ഒടിയെന്നു ഗണ്ണവമേ.

അംഗനും വാർത്തക്കു ഗത്മക്കി തിയബാമിഹുന്ന ഹലാൽ വെഗും വാ കമെന്നൂനെ അതി ഫാൾ വെഗും ഹുരി ഹുതുർക്കം ബൊഡ്വെഗും വാ ഫാഫൈ എക്കമ്പലും ഗെനസ് ഗന്നകം ഗാ വഞ്ഞാ മെനുവി എക്കമ്പലും നത്യബാമിഹുൻ ദീഫാ വാ തകീകി തെരേൻ ബൈ അതുല ഗത്മട്ടക എക്കമ്പലുന്ന ദത്തിനു കുറാശെ അതി ഹേയോഗതു ഗാ എക്കമ്പലുന്നായക് ഉളേശ് തിയബാമിഹും എക്കമ്പലുന്ന നുരുഹുൻ തെരി വിജ്ജനമ ദന്നാശ് ബൈ ഫഹര തിയബാമിഹും എച്ചക നുരുഹും വെദാനത്തെ അതി എ എച്ചഗ അള്ളോ ഗിനവെഗം വാ ഹേയുക്കൻ ലവ്വാ ഫാനത്തെ.

ആയി ഹാനീക്കൽ മഫഹ്വസ് അല്ലാഹുവായി റസൂലായ ഇജാബദ് മീഹുന്നെ എവരെങ്കിൽ തെരങ്ക് എഹ്സാൻ തെരുവ് തഖ്വാ വരുവ് മീഹുന്ന ബൊടുവെകും വാ ധർമ്മ ഹുട്ടേ.

ഇവരെന്നി അലിഫാങ് എ ഖുർബാന ഖൈല ഖുർബാന ഖാഗൻ തിമമ്മിങ് ഗാത വടാഗൻ ഫുമദ്ദാന്തിൻ ഇവ്വസ് റസൂലകൻ ഈമാനൂമ ഹമ കഷവറു അല്ലാഹ് തിമമ്മെന്ന അംഗവാ ഫാവേ ബുനിമി ഹുന്നെ ഖലേഗ് ഫാനു ഇദാൽ വാഷ് ബയാം വെഗൻ ഹുരി ഹികതകായ് തിയബാ മീഹുൻ തിയ ബുനി കന്തകായഗൻ തിമം ഖലേഗ് ഫാനു ഗെ കുരിൻ ഹമ കഷവറു തിയബാ മീഹുൻ ഗെ ഗാത റസൂലും വടാഗതെ തിയബാ മീഹുന്നി തെദു ബുനാ മീഹുൻ കം ഗാ വാനമ തിയബാ മീഹുൻ എ റസൂലും قتل كلئي فهكي وگنگ هي

ലെവും അള്ളാഹുഗെ ഹദ്റത്തും ഒയ്ക്കം കഷവരി നേങ്ങി തീബുമാ എക്കു നുബാക്കോ ദെ എക്കന്ത കുർമാ ഗാതുക എബഹി എക്കന്ത കുർമ ഫഹു ലസ്നുക്കോ തൗബാവെ ഉളേ മീ ഹുന്നശെ ഫഹെ അള്ളാഹ് എവരെങ്കി മച്ച തൗബാ ലവത്തെ അതി മുളദ്ദെനൊടുകെ വാ ഹക്കീം വന്ത കലൗ കംഗാ അള്ളാഹ് ഒടുകെ വേ.

0: സുബ്ഹാനഹു വ തആല ഹദ്രത്തുക്ക് ദുആ കുറോ. മേർ കീരിട്ട് മേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ദുആ കുറവ അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇബൈലാഹുഗെ മി ദീമതിഗ സാബിത് കുദ്ദമ അല്ലാഹുഗെ റസൂലാ മി ദുആ കുറൻ അവൺമിൻ എ ദുആ കുരിബ ദുആ കുസ് മി ദീമതിഗ സാബിത് കുദ്ദവാതോ എ ദുആ അവൺമിൻ കുരിബ വെസ് ബൈ ഫർഹിതംഗറ കുരവണു ബാവെസ് എ മി സാബിത് കമ്മതിയ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് മി ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈ കുറവാവ സാബിത് കന്ദവമ എ മ ഹിതകി മി അബദ ഫ്രോൾ ഫ്രോൾ ബദൽ ബദൽ ഉണ്ണെച്ച് അവർ വിഷ്ണു വിശബദ ഉണ്ണച്ച മീറ്റിക് ഹേമ സാബിത് ഖാൻ ദേവം എതി ദുആ കുറങ് എബി ജെ അതേമ എം എം മുഹിം മുഖമക എം ഫഹു കമക എയ് സഹ അഗീദാഗ മതിഗ അവർ സാബിത് ഉൾമട്ടക ഹോലഫ റങ്ങൾ സാലെ എക്വരി നാഗ ഉൾമക്കി മീസ്വരം മുഹിം മുഖമ എയ് ഗിന ഫഹറം ഹമ ഗോസ് മഗും മീഹ കസിയാർ വെഗിം മിദനി ഹമ റങ്ങൾ എക്വരി എഖ്തിയാർ നോക്കോ ഗോസ് എക്വരി എഖ്തിയാർ കുറും സോബ ഹേ മി കണ്ടെത്തം അൾഗുമെണ്ണ കുരവിധാന ഇക്കമക ദീനി അഴുമുകനും അദ്ദേഹം കുർവാണാമെതുക വിസ്നാ ഫിക്കുറുക്കുറും അദ്ദേഹം അമ്മ ഹെ അമ്മൽ കുറുമതി ദമിത്തിബും അദ്ദേഹം അഹമ്മ ദീനുക മതീക സാബിത്തുമ്പങ്ങ ദുആക്കുറും അദ്ദേഹം അഹമ്മ ഹെലഫ എക്കുരണ എക്കുക ഒളുമക്കി ഇമിയാൾഗുമെണ്ണ സഹാഗിദായ മതീക സാബിത്തുമ കുരവിധാന കണ്ടത്
1: ഷേഖ് അൾമെനക്തി ഹെദുക്കൊലെ ബദുട്ടക്ക വരബ് ശുക്രദണ്ണ മെങ്കേത عدمت پروگرام کو خطبہ شرح ہم بلال دبی اور شیخ ابراہیم رشید حسن میں ہفتہ خطبہ ایک موضوع کی اسلامی عقیدہ کے مہم مقام اور ہفتہ کا اسلامی مرنگ آ پروگرام کا ایک بدلوں امید کا میں حساب پروگرام نے مدد فرمایا وکیلانا اور میں دعا ہے کہ اور میں کہ ہے بس ہے بس قبول کرا بے کم کا اللہ تعالی دے بون ادی اور میں کرا کم میں اڑکم ایک میں کرنگ میں فرہ مت کر میں ہے توفیق اور میں میں بر کرے بون بما توفیق الا بالله علیہ توکلت و الیہ انیب امین والسلام علیکم ورحمۃ اللہ وبرکاتہ

കളിത ഐഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുകാവേ എവരെങ്കെ കുറി ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എ കമ്പലുങ്ക ബീഹി ഫയ നുവേ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ اے جِنِّي نَائِ إِنْسِي نَيْوِ فَهَ تِيَ دَبَا مِيهُنْ دَغُكُنْ إِنْكَارُ كُرَنِي تِيَ دَبَا مِيهُنْگِ وَرِ رَسْكَلَانْگِ نِعْمَتَّكُ گَتَرَيْنْ كُنْكُنْ نِعْمَتَكَنْ هِيَ كأنهن الياقوت والمرجان ريتي كماي ساف كمغا اكمبلون ياقوتاي مرجان فدي فبأي آلاء ربكما تكذبان اي جنيناي انسيني فهي തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്കെ വെരി രസ്കലാങ്കെ നിഅമത്തകുഗെ തെരയിൻ കൊം കൊം നിഅമത്തകം ഹെയ്യെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാൽ ഇഹ്സാൻ ഹെവുകമുഗെ ജസാഅകി ഹെവ് സവാബുകമുഗ മെണുവി വാണ ഹെയ്യെ

0: അളുകളുടെ കലേഫാണു ഇതരക്കലും ഫാപ്പളും വടാനാത്തങ്ങ ബഫേണേ എഹ്ലിയ നിയുളവണീന കതിലന്താ
1: ഇബ്രാഹിം ഗഫാന വിദാള അല്ലാഹുവെ ദുഷ്മന തിമം കലേ ഗഫാന ദുരദ്ദെ അല്ലാഹു അമ്രുകുള ദേകുള കലേ വസ്വാസ് ദനീത അല്ലാഹു തിമം കലേ ഗഫാന തിദമഗവനി ദക്കവാ തിമം കലേ ഗഫാന ദുരദ്ദെ മാ അല്ലാഹു ഗന്ദി വിദാള അല്ലാഹു അമ്രുകുര ബികന്ത കുർബാൻ
0: ആ ആ ആ